പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്ന ആൾക്കാരെ എനിക്ക് അധികവും ശീലം. ഇത്രയും വലിയ എഴുത്തുകാരനായിട്ടോ കഥയ്ക്കും കവിതയ്ക്കും പ്രതിഫലം ചോദിക്കാൻ